മയാലെ ഉടായോ മേരോ മന്ത്ര മയാലെ ഹിന്ന ദിഖയോ മയ കലല കലല പഹാർ ആയി ചെക്കെ പല